0: കുട്ടി എവിടെ? ഇവിടെ. അത് എന്റെ കുട്ടിയാണോ? നിന്റെ കുട്ടി എവിടെ?
1: ഓമനെ, എന്റെ ഓമന കുട്ടി, കുറച്ചു വരണോ?
2: ആരാ നിങ്ങള്?
3: കണ്ടിട്ടല്ലേ, ഞാൻ കൃഷ്ണൻ നായരാക്കും.
2: ഓ, കൃഷ്ണനോ? എന്താ ഇത് കോലം?
3: കോലമല്ല ഓമനെ, കോലമല്ല. ഈ ജീവിതത്തിലെ പ്രേമം ഫെയിലിയറാണവൻ ദാടി വളർത്തു. പക്ഷേ ഈ കൃഷ്ണൻ നായർ കുറച്ച് ഡിഫറൻ്റ് ആക്കും. ഞാൻ ആ പ്രേമം സക്സസ് ആകാൻ വേണ്ടി ബാഡി വളർത്തു, മണ്ട വളർത്തു, മണ്ട മേലെ ഒരു കൊണ്ട വളർത്തു. കണ്ടു? ഓ, എന്താ ചിരി? ചിരി നിർത്തണം, പുഞ്ചിരി നിർത്തണം കുട്ടി. ഈ ലോകത്തിലെ ഒരു ആണ് ഒരു പെണ്ണുമേലെ കൊണ്ട പ്രേമത്തിക്കാഹ ജാതി മാറി, മതം മാറി. പക്ഷേ ഞാൻ
0: മോനെ കരയണ്ട,
3: ഒമിനെ, ഞാൻ സ്റ്റേറ്റേ മാറി. മനസ്സിലായില്ലല്ലേ? ഇനി എന്റെ മദർ ടങ് മലയാളം, എന്റെ സ്റ്റേറ്റ് കേരള, എന്റെ ചീഫ് മിനിസ്റ്റർ ഇ കെ നായർ, എന്റെ ബീഡി മലബാർ ബീഡി, എന്റെ നാദം ജണ്ടേ, എന്റെ നട.